ഒക്കൊഴു നാശനി ഒക്കാവും കട്ടിട്ട മക്കുണിക ഇല്ല വേഗ കിശു ശനജാകണി കട്ട കട്ട കട്ട കപ്പയ കട്ട പാങ്ങി കട്ടങ് മെത്തൈ വയ്യ പട്ട ഇല്ല വേഗ മനവാങ്ങ നിലുണി നിലങ്ങ ആക്കശിവില്ല സിങ്ങി കുവറൂ ടാക്കു എസ് സിഗിങ് മതി കട്ടങ്ങാട്ട അവട്ടാനേറ്റു നെറ്റലോട്ട മണ്ണ കുവറൂ ഇറിപ്പല്ലുണി കുവറസി മല്ലുണി കജ്ജാണ കജ്ജാറു വശങ്ങ ചോറുള്ളു ചോറുള്ളുങ്ങ പിയുകി ചാറുക വശക്ക കുവറസി വയ കുറച്ചില്ല ഉറച്ചമ്മ കുറച്ചങ്ങ ചാറും ഉണ്ടാവും തയ്ച്ച മണി അയപ്പകട്ടും കറി അയപ്പകരു അപ്പാട്ടോ മുറിച്ച മല്ലുട നുരിക്കുട്ടിഞ്ഞി ഇലകട്ടുട ഇല ഇലകട്ടും ആപ്പക്കശിക്കുണി തയ്ച്ച മണി വക്കട്ടക്കറാവശ്യമകട്ട ടവനെ അപ്പാട്ടോ മേലാവശ്യമകട്ട അശി ടവനയിലൂടെ അശുഭക്കട്ടമ്മ അശുഭക്കട്ടമ്മട്ടയില നെറ്റിയാവശ്യമ്മട്ട അയപ്പകും ഒക്കെ കട്ടിക്കുക കട്ടം നമുക്ക് ഇഷ്ടത്തിയാണ് പക്കുണ്ടല്ല മാനാമസാണല്ലോ അറ്റാവുന്നില്ലോ തമാവുമാരുടെ ചിന്താഴ്ച മനസ് തപ്പന് ഒപ്പങ്ങളുടെ അപ്പാട്ടോ തമാവുമാരുടെ തപ്പന് ടങ്മാസമാരാവട്ടെ ടമാവുങ്ങിശുമാറുള്ളൂ ടൈപ്പാറ്റിക്ഷട്ടു ഇവാളിൽ നശാർന്നുണ്ട് ശുക്കൈന സുക്കൈന സവയർത്തു കയറിമല്ലങ്ങ ഡൈനറുണ്ട് കിളാക്കുട്ടിക്ഷ അട്ടുവിന്ന പിന്നെ അക്കൗകയിൽ വപ്പങ്ങിയ തപ്പറി അച്ഛന നശാന കിളറാഷുണ്ണ ഇങ്ങ കശില്ലുട്ട ശുക്കരി കരച്ചു ശുക്കരി പങ്ങിയമ്മ ടൈമായിട്ട് കിവിയകര എന്ന കട്ടമ്മ ഉവട്ടിഞ്ഞു ഇല്ല കരി കരുത്തമ്മ അശ്വില ഇങ്ങ കശികട്ട ഇങ്ങ

0: ഇതങ്ങനെ തുഷറപ്പത്തുകൾ ചോർന്നു തൈമാ നമ്മി നഗനത്തമനി ക്ഷണകമി കുവിയപ്പറ്റു അമ്മടോ ക്ഷണകുദ്ധി ഖത്ത ക്ഷണകുദ്ധി ജിയച്ച കുവിയാസി പറ്റു പിയാവുന്ന ശനിയമിനി ചോർന്നു അസാത്തമിനും അസാച്ചമിനുള്ളു അനാനമിനുള്ളു നീ തുണി തുണിശി യുമനമ്മി ഇഷുമസാസൂർ ഇലങ്ങി ഇലങ്ങി ഇലങ്ങിത്ത ഇന്നിനെ നമ്മി നിർത്തി ഭഗവത്തു നിർത്തി തൈമേശൂർ അമ്മ തബ്ബനി ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥ സിമമ്മ നുറുവാടകം നമ്മി നച്ചിറിയോ ചിന്ന തമന്നത്ത നുറുവാടകമയോ ഹക്ക അച്ഛനാവോ രക്ഷമയോ മാന്നൊക്കെ ചെയ്യാന് നൂറ ചെയ്യണി പിശുമ വല്ലു ഈ പിശുമറങ്ങി നൂറുവാടെ തുഹാവും മണ്ണക്ക നശിറിയോ ചിന്ന തവക്ക താക്കോ താപതൊക്കെ മറ്റിന് നൂറുവാടെ മമ്മിയും നൂറുവാടെ കുമണിങ്ങി അമ്മറു തവക്കുണങ്ങാൻ ഇത് ശക്തിമയും പികുണ്ണക്ഷിതമി ഇത് ശൈകുണ്ണക്ഷിമയോ കഹത്തമയോ അശിമിനി ഇത് ചമിനി ചവക്കുണങ്ങാൻ തൈമ തമന്ന ഇനി തെക്കുശിങ്ങ സുണരെ ഓട്ടിങ്ങ അതിനകാതോമാൻ കൃഷിയാണ് ഇതാ നിൽക്കു ആമ ആമിഷിമക്കതിൻ്റെ സഹത്താത്തു അശിങ്ങി പിടിച്ചു കിട്ടു പിന്നെ കുവിയണപ്പറ്റു ഒന്നിച്ചു കാകാൻ അമ്മതു തൈമ എക്കാനശിങ്ങിൻ്റെ അർത്ഥമയോ തബ്ബണി തികുശിയമ്മി തൈമ ഇതിൻ്റെ അർത്ഥി തൈമ ശനയുണ്ടാക്കിനിങ്ങ മരിത്തു കനയാസ്മയോ ഹലാസ്മയോ
1: താക്കോസാഗ്യാക്തോ അമ്മ ജേക്കുപൂസി ടിക് ലിക് സി ബി സി കുന്നു പുഴാകാർ ടിക് അപ്പിർസുറുണ്ണാക്സിലോ താക്കങ് തേമ തുസക സഖറോവിത് തുസക്സിമയസിന്നി ഉഖൗസിക് സഖറോവിത് നല്ലൂട്ടിവുട്ടിയുമന്നറുവില്ലൂന്നി സൺഡേ റിക്വസ്റ്റോ മുല്ലൂന്നി നിപ്പിലൂറുമന്നറുവി ഉഖരക്കൊട്ടറുണ്ണക്തുസി ഉങ്ങസിക്തുമി അക്കി കങ്ങില്ലുനി 1-888-896-3135 തമാങ്ങ ഇക്കറുങ്ങി 979-6101 ഇപ്പക്സാക്തുസാക്സൗല്ലാക്തുത് ഉല്ലുമിയുമോത് ആക്കിക്സുക്കൗറക്തികു കിക്കു നല്ലൂട്ടിവുട്ടിയുമങ്ങാൻ Nara rong mita. Happy birthday to you.
2: Hello, do you want to call you? Hello, me. I'm going to have to go 1-2-1-2-1-6. Happy birthday, I'm going to go. Do you want to call you? I'm going to call you. Lucy, happy birthday, you. I'm sorry, I'm going to call you. I'm going to call you. Happy birthday. I'm going to call you. Happy birthday, you. Do you want to call you? Laita amalusi happy birthday ubahu happy birthday ubahu dosi anjumi kamu ngalami soal nanti terkena khatar lo aku lo happy birthday jumu laita nali uti so nakumi CBC bye
3: For Friday, October 2, I'd like to wish my big sister, Uli Panauraka, a very happy birthday, and I hope you have many more years to come. I love you, Ali, from Sipuri Nauraka. Okay, thank you.

0: കോശപുല്ല് നന്നായി മലയത്താർന്നകളോക്ഷമയോളും മറ്റേ അവനിലേക്കിങ്ങി സുഹോഷിയോടോക്ഷമത്തങ്ങ കത്തിമകെ ഹാത്തില്ലു തേച്ച് മണിത്തളോക്ഷമമ്മ ജീവിത്തിന് താവനെ ഇന്നത്തില്ലു അമുലിയൊട്ടകത്തളോക്ഷമകമയിലങ്ങി നന്നുകയാമുള്ളൂട്ടാവുങ്ങിലോമുട്ടാവുങ്ങിലോമുട്ടാവുങ്ങിട്ടുങ്ങ ഇല്ലാത്തമക്കോങ്ങിലെന്നിക്കുഷാത്തിക്ഷിമോഷമില്ലത്തിലങ്ങി ലോക്ഷിമയോക്ഷിമല്ലോക്ഷിമല്ലോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷിമയോക്ഷി megama tita ngua tak sinara ok sima megama ai pahak sima megama hatin ni tek sima ni lu silat siang tipa minal liu di cilu tay me lok sima megigu hausak ngalau cini February ni roti lepia January lepia tamak kolon ni sipu yu gut pingli sima li lok sima yu kimu ni ngayu hausak ngalau aktivu ni umat kawang nak sila ok tin naku tita lok sima langyam hani mila sila ok sima wan lain mi yu gut tamak jato linda gati gitu yu naku makatakta wa
1: kuyen na mi mark
0: I nak umit
1: bye kingang ni to khar sima yok ikumak dunga sugi
2: ai khoyen na mi nan nugi la sima mi ka mato no na te ni salang ni pile de ti dunga Mary and Zakin uko harado bu ang yok khar lo sima ko isima tang lo sima ko ila ang nakatego ba sagya tumatu loktu isiban ng yung yun yun ikum ma am yao si mabituli lamang ang isubo at i matumakol ni tao tutunan ni nubuan ni una ni kinumega kinumega tulad ni at unya lusi kailan na si Johan dakulad ni si asila makitunga Marian, take my teacher of being a no longer Marian. I'm going bear hunting, little Lou. I see King Edimana come Maturia sing a hunger to me. Go before it goes too far. Unga si little Ming and Ati laughs at me. Matu Hayman Handaku, Tonuna, Sijaku Handa Twitter to go money the Galaraku. Ukiyum Manila Sukaya Patium in Napid Sikoku Skidu me Kalitimi Kamati Lia Tagalolo Makuluji Tabali Sibulita Sibugu Lalumi Hakan sa nakanoing ito, tabong mo ito yung naglong makukatang mati. Kanoing ang mga tatakugak sa ulan din. Tabong mo singin na ito. Tako, ang mati inok ka ngayon, tikibibon. Sinaba at talik, ang ipatso ka. Tikibibon. O kala ka tigay kakilugit. Tako, ang mati. Tana, ananalwa, ang nakadlaw, loks.

0: ആരോഗ്യ ദേവനേറ്റുള്ള അന്വേഷിച്ചപ്പൊക്കെ മാറ്റിട്ട് ഒഴിവിനൊപ്പിക്കുക മക്കളുള്ള തേമന്നേറ്റുള്ള അമ്മ കിങ്ങായില്ല മേശിട്ട്
1: ചുമ്മാ